നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ശുഭദിന ചിന്തകൾ.
1: സ്നേഹം വലിയൊരു പ്രശ്നമാണ്. സ്നേഹത്തെക്കുറിച്ച് പരാതി പറയുന്നവരും കിട്ടുന്നില്ല, മതിയാകുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുമാണ് നമുക്ക് ചുറ്റിനും ധാരാളമുള്ളത്. എന്നാൽ ഇത് നൽകുന്നവരാകട്ടെ എല്ലാം നൽകുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന സ്നേഹമാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണം. പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്ന് വാദിക്കുകയും അത് രണ്ടുപേർക്കും മനസ്സിലാകാതെ വരികയും ചെയ്തതിനേക്കാൾ ദുരന്തം മറ്റെന്താണുള്ളത്? സ്നേഹിക്കുക എന്നതൊരു കടമയാണ്. സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു അവകാശം. എന്ത് കാര്യവും ഒരാളെ നിർബന്ധിച്ച് ചെയ്യിക്കാം സ്നേഹിക്കുന്നതൊഴിച്ച്. സത്യമല്ലേ? ബാക്കി എന്ത് കാര്യത്തിലും നമുക്കൊരാളിനെ കൊണ്ട് ഒരുപക്ഷെ കാശ് കടം വാങ്ങാം, വസ്തു എഴുതി വാങ്ങാം, വാഹനം വായ്പ വാങ്ങാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം ചെയ്യിക്കാം. പക്ഷെ സ്നേഹം നിർബന്ധിച്ചു വാങ്ങാൻ എളുപ്പമല്ല. സ്നേഹിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ സ്നേഹത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, സ്നേഹിക്കുന്നവന്റെ ജീവിതവും പാഴായിത്തീരുക തന്നെ ചെയ്യും. സംഭവിച്ചു പോയ ബന്ധങ്ങളുടെയോ അധികാരത്തിന്റെയോ പേരിൽ ഇല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ സ്നേഹം കാപട്യത്തിന്റെ മുഖമൂടി അണിയുന്നതും നാം കാണാറുണ്ട്. ചിലരെ സ്നേഹിക്കാൻ കഴിയില്ല, ചിലരെ സ്നേഹിക്കാതിരിക്കാനും കഴിയില്ല. രണ്ടും ലഭിക്കുന്ന സമീപനങ്ങളുടെയും ഇടപെടലുകളുടെയും അനന്തരഫലമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. സ്നേഹത്തിനും സ്നേഹം പ്രകടിപ്പിക്കാനും ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരേ ഭാഷയായിരിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ആരിലും ഒരു പരിവർത്തനവും ഉണ്ടാക്കാനാവില്ല. സ്നേഹമല്ല, സ്നേഹത്തിന്റെ ഭാവമാണ് ഏറ്റവും പ്രധാനം. സ്നേഹത്തിന്റെ പൂർണ്ണത സ്നേഹിക്കപ്പെടുന്നവരുടെ സംതൃപ്തിയാണ്. അന്യർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ അവരെ സ്നേഹിക്കുന്ന ആരും സ്നേഹത്തിന്റെ ഉടമകളല്ല, സ്വാർത്ഥതയുടെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തെ പരസ്പരം ബോധ്യപ്പെടുന്ന വിധം പങ്കുവെക്കാം. അത് വാക്കുകളിലൂടെ അല്ലെങ്കിലും ഇടപെടലുകളിലൂടെയും വികാരങ്ങളിലൂടെയും അതിന്റെ ഭാവങ്ങളെ നമുക്ക് പരസ്പരം ബോധ്യപ്പെടുത്താം. സന്തോഷവും സ്നേഹവുമുള്ള ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാം. അതിനുള്ളിൽ എന്നേക്കുമായി യാത്ര പറയുന്നതിന് മുമ്പ് ആ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും മധുര നിമിഷങ്ങൾ പങ്കുവെച്ച് നമുക്ക് പിരിയാം. അവിടെ ഒരു ശുഭകരമായ നിമിഷത്തിന്റെ മനോഹാരിത മനസ്സിലുണ്ടാവും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന മൂന്ന് നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കോമേഴ്സ് സിഇഒ, ICEX, സ്പെയിൻ ട്രേഡ് ആന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
0: മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും

0: അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണമെഡലുകൾ നേടി. ഈ മാസം 4 മുതൽ 12 വരെ കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റഷിദ് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ സുരയ്യ, അഹമ്മദാബാദിലെ സ്വരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 ചാക്കുകളിൽ സൂക്ഷിച്ച ഏകദേശം 5000-ത്തോളം പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 ഗ്രാമിലധികം MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59-ഓളം ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040-ഓളം വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച വാഹനം ഓടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
0: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൌൺഹാളിൽ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിന്റെ MLA ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100-ാം ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാനിയു, ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിന്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. വള്ളംകളിയിൽ 1-ാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, 3-ാം സ്ഥാനത്തിന് 15 ലക്ഷം, 4-ാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. തായ്ലന്റിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു.

0: നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.
1: ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ

0: കലണ്ടർ നോക്കാതെ തീയതി അറിയാൻ ഒരു മാർഗം ഉണ്ടേട്ടാ.
1: മൊബൈൽ നോക്കിയാലും അറിയാം.
0: അതൊന്നും അല്ല, പൊന്നച്ചൻ വെള്ളം അടിച്ചോണ്ട് പോയാ ഇംഗ്ലീഷ് മാസം 1-ഉം 10-ഉം ഇടയ്ക്കുള്ള തീയതി ആയിരിക്കും.
1: എന്റെ ആളെങ്ങോട്ട് പോയി?
0: ആടി ആടി കിഴക്കോട്ട് പോയി.
1: പെൻഷൻ കാശ് തീരുന്നത് വരെ അടി, അത് കഴിഞ്ഞാ പിന്നെ കടം മേടിച്ചടിക്കും.
0: പക്ഷെ ഒരു ഗുണമുണ്ട്, കടം മേടിച്ചോണ്ട് പോയാലും തിരിച്ചു തരാവെന്ന് പറയുന്ന തീയതിക്ക് ഒരു ദിവസം മുമ്പേ കാശ് കൊണ്ട് തരും.
1: പൊന്നച്ചന് വീട്ടിൽ വലിയ ഉത്തരവാദിത്തം കാണിക്കേണ്ട കാര്യമില്ല, മക്കള് രണ്ടും കാശ് അയക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് പെൻഷനും ഉണ്ട്.
0: എന്നാലും സ്വന്തം ശരീരം നശിപ്പിച്ച് കളയണ്ടല്ലോ.
1: ഒരു ലിമിറ്റിലേക്ക് അഴിക്കൂ, ലിമിറ്റ് കൂടി കഴിഞ്ഞാൽ ആരെ കണ്ടാലും പിടിച്ചു നിർത്തി കരയാൻ തുടങ്ങും.
0: കരഞ്ഞോട്ടെ, ആടെ തോളെ കയറാൻ പോകത്തില്ലല്ലോ.
1: അതേ സമയം നമ്മുടെ റിട്ടയർഡ് ഡ്രൈവർ പ്രസാദൻ അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കടത്തിനായി ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും.
0: പക്ഷെ ഭാര്യ അതുവഴി എങ്ങാനും വന്നാൽ അപ്പോഴേ ചിരി അങ്ങ് നിർത്തും.
1: അല്ല, ഒരാളിനെങ്കിലും ഒരു പേടി വേണമല്ലോ.
0: ഈ വർഷം ഓണമാകുമ്പോ ക്ലബ്ബുകാരുടെ പിള്ളേരോട് പറയണം കലവടി മത്സരവും സുന്ദരിക്ക് പൊട്ടുതൊടിയിലും വേണ്ടാന്ന്.
1: പിന്നെന്തോ നടത്തണം?
0: പൊന്നച്ചനെയും പ്രസാദിനെയും വിളിച്ച് സാധനം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് രണ്ടുപേരെയും 2 കസേര ഇട്ട് കൊടുക്കണം. ഒരു കസേരയിലിരുന്ന് പൊന്നച്ചൻ കരയും, മറ്റേ കസേരയിലിരുന്ന് പ്രസാദ് ചിരിക്കും. കാണാൻ ആൾ ഒരുപാട് കൂടും.
1: ആ താനാൾ കൊള്ളാമല്ലോ. ഒരു കുഴപ്പമുണ്ട്, പ്രസാദിനെ ചില ആൾക്കാരോട് ദേഷ്യമുണ്ട്, അവരെ കണ്ട ചിരി നിർത്തി പൂരം പാട്ട് പാടിക്കളയും.
0: അയ്യോ, എന്നാ വേണ്ട.
1: എടാ സാബു, 2 ദിവസം മുമ്പ് നീ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടല്ലോ, വേറെ ആരുണ്ടായിരുന്നല്ലോ വണ്ടി ഓടിച്ചത്?
2: ആ ശരിയാ മാവാ, പക്ഷെ ഓടിയത് മാത്രം മിച്ചം.
0: ആരാടാ വണ്ടി ഓടിച്ചോണ്ട് പോയത്?
2: അമ്മാവി, ഞാൻ എന്റെ കാർ അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു.
1: ആ അത് നല്ലതാ, കുറെ പഴക്കമുള്ളതല്ലയോ.
0: എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ?
2: ഇല്ലമ്മാവി, കച്ചവടം നടക്കത്തില്ല.
0: വന്ന ആളെ പോളമൊക്കെ കാശാ പറഞ്ഞോളൂ.
2: വില ഒന്നും പറഞ്ഞില്ല, അയാൾക്കത് വേണ്ട, കച്ചവടം നടന്നു പോയനെ. ഇതിനിടയിലേ മനസ്സറിയാതെ ഒരു ഭാര വന്ന് ചാടി.
1: അതാരടാ വണ്ടി കച്ചവടത്തിൽ ഭാര വെച്ചത്?
2: ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് എന്റെ കാറിന്റെ പിൻഭാഗത്തെ ഡോറിന്റെ ലോക്ക് കേടായി. ഞാനത് വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോ അത് ശരിയാക്കാൻ പറ്റത്തില്ല, പുതിയൊരു സാധനം വാങ്ങി വെക്കണമെന്ന് പറഞ്ഞു.
1: പുതിയൊരു ഷോറൂമിൽ കിട്ടുമല്ലോ.
2: ആ അവിടെ വിളിച്ചു ചോദിച്ചപ്പോ ആ മോഡൽ കാറിന്റെ സാധനം ഒന്നും ഇപ്പൊ അവിടെ ഇല്ലെന്ന് പറഞ്ഞു.
0: അയ്യോ, ഇപ്പൊ പുറകു വശത്തെ ഡോറ് തുറന്നു കിടക്കുവാന്നോ?
2: പലയിടത്തും ഞാൻ തിരക്കിയപ്പോഴേ പഴയ വണ്ടികൾ പൊളിച്ച് സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്നറിഞ്ഞു. ഞാൻ അവിടെ പോയി. വഴിക്ക് വെച്ച് നമ്മുടെ അമ്പുജാഷനെയും കണ്ടു, അവനെ ഞാൻ കൂടെ
1: കൂട്ടിലൊരാളെപ്പോഴും നല്ലതാ.
2: അവിടെ ചെന്ന് എന്റെ വണ്ടിയുടെ മോഡൽ പറഞ്ഞു കൊടുത്ത് സാധനം വാങ്ങി. തിരിച്ച് വർക്ക്ഷോപ്പിൽ വന്നത് ഫിറ്റും ചെയ്തു. എല്ലാം കൂടി 700 രൂപ ആയുള്ളൂ.
1: ആ ഷോറൂമിൽ നിന്ന് വാങ്ങിയായിരുന്നു, 3000-ന് മേളിൽ പോയേനെ.
2: പിന്നെ GST എടുക്കും. 2 ദിവസം മുമ്പ് എന്റെ വണ്ടി വാങ്ങാൻ വന്ന ആളെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് അങ്ങ് പോയി.
0: ഓടിച്ചോണ്ടിരുന്നപ്പോ പുറകു ഭാഗത്തെ ഡോർ ഇളകി താഴെ വീണോ?
2: ഏയ്, അതൊന്നും അല്ല, വാങ്ങാൻ വന്ന അയാള് പോയ വഴിക്ക് കാസിമിന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ കയറി. കാസിമിന്റെ സുഹൃത്തായിരുന്നു അയാള്. അവിടെ ചെന്നിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച്.
1: കാറിന്റെ കച്ചവടക്കാരാണോ സംസാരിച്ചത്?
2: ആ അതും പറഞ്ഞു കാണുമല്ലോ. എന്റെ കാറ് നോക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോ കാസിം പറഞ്ഞ് അതിന്റെ ചില സാധനങ്ങളൊക്കെ ആക്രി കടയിൽ നിന്ന് വാങ്ങിവെച്ചാണെന്ന്.
1: അല്ലേ, ചായക്കട നടത്തുന്ന കാസിം ഇതെങ്ങനെ അറിഞ്ഞു?
2: എന്റെ കൂടെ വന്ന അമ്പുജാഷൻ അവിടെ വന്നിരുന്ന് പറഞ്ഞതായിരിക്കും.
0: അയ്യോ,
2: അവൻ ബോധപൂർവം പറഞ്ഞതായിരിക്കത്തില്ല. വ്യാഴാഴ്ച ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ എന്ന് കാസിം ചോദിച്ചപ്പോ കാറിന്റെ ലോക്ക് മാറാൻ പോയ കാര്യം അവൻ പറഞ്ഞു.
0: അവനെ കയറ്റി പോകണ്ട, വല്ല കാര്യവും ഉണ്ടായിരുന്നു?
2: അമ്പുജാഷൻ എല്ലാ കാര്യത്തിലും ചായക്കട ചെന്നിരുന്ന് പറയുന്ന ഞാൻ അറിഞ്ഞു.
1: വണ്ടി നോക്കാൻ വന്നാൾ നിന്നെ പിന്നെ വിളിച്ചോ?
2: വിളിച്ച് അയാൾക്കത് വേണ്ട, പല സാധനങ്ങളും ആക്രിക്കടയിന്ന് വാങ്ങിയതാണെന്ന് അറിഞ്ഞെന്ന്. എങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ ചോദിച്ചില്ല. അമ്പുജാഷനോട് തിരക്കിയപ്പോ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു.
1: രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ചോരും.
0: അതിവേഗം പായുന്നു വാർത്തകൾ, തിരുത്തുവാനാകാതെ വിങ്ങും മഹാജനം.

0: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസ് ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

അസുലഭമധുമയന അമൃതകുസുമദളം ഈനാ അനുദിനമതിലൊരു സഹൃദയ മനുഷ്യലഭം അസുലഭമധുമയന അമൃതകുസുമദളം ഈനാ അനുദിനമതിലൊരു സഹൃദയ മനുഷ്യലഭം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
8: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
9: എന്തോ പ്ലാനിംഗിലാണല്ലോ.
8: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
9: ഡബിൾ ഹാപ്പി.
8: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
5: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320 9447 9551 6. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.

0: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: ആടിമാസം ഒന്നുകൂടി ഫ്രഷ് ആയി.
0: ഫ്രഷോ?
5: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്റ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
6: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
6: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും യാത്ര ചെയ്യും. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മാന്ത്രികനെയാണ്. തിരുവനന്തപുരം അനന്തപുരിയിലെ പൂജപ്രെ എന്ന് പറയുന്ന ഒരു കുഞ്ഞു നാട്ടിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന ഒരു അത്ഭുത മനുഷ്യൻ. സ്വാഗതം ചെയ്യുന്നു എൻ റേഡിയോ 91.2 മെന്റലിസ്റ്റ്, മിസ്റ്റർ മെന്റലിസ്റ്റ് അനന്തു. ഹൈ, ഒരു കട്ട ഫാനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഭയങ്കര തിരക്കിലാണെന്നറിയാം. 19-ാം തീയതിയിൽ ജനിച്ച നാട്ടിൽ ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ ഒരു തിരക്കിലാണ്. ടീം വർക്കൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ ഇതിൽ സീക്രട്ട് ലെറ്റർ എന്താണ്? ഇത് കേൾക്കുമ്പോ തന്നെ, ഒരു ടൈറ്റിൽ കേൾക്കുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു അതിശയമാണ്. എന്തായിരിക്കാം ആനന്ദു ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത്? അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ ജേർണി.
1: ഉറപ്പായിട്ടും ഒരു ഭയങ്കര ഒരു സോൾഫുൾ എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഷോ ആണ്. അപ്പൊ നമ്മള് വേൾഡ് വൈഡ് ഒരുപാട് കൺട്രീസിൽ ഇപ്പൊ ചെയ്യുന്നുണ്ട് ആ ഷോ. സോ ബാക്ക് ടു കേരള, ട്രിവാൻഡ്രത്ത്, ജൂലൈ 19.
0: ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എ കെ ജി ഹാളില് അനന്ത് വരുന്നതും നോക്കി കൊറേ ഫാൻസ് എന്ന് വേണ്ട. അനന്തപുരി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ അനന്തു, നമ്മൾ പല സ്ഥലങ്ങളിലും പ്രോഗ്രാം ചെയ്യുന്നെങ്കിലും ഈ ജനിച്ച നാട്ടിലോട്ട് വരുമ്പോ അനന്തുവിന് മനസ്സിൽ തോന്നുന്നത്, അതായത് പലപ്പോഴും ഞാനൊരു കാര്യം കൂടി കൊടുത്ത് പറയുകയാണ്, ഒരിക്കലും ഞാൻ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നൊരു സമയത്ത് അനന്തുവിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അനന്തുവിന്റെ ലൈഫ് ജേർണി ആയിരുന്നു കേട്ടോ അത്. ഇത്ര ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കണ്ടപ്പം ഒരു സാധാരണക്കാരനെ എങ്ങനെ സ്വപ്നം കാണാം, സ്ഥിരമായി വർക്ക് ചെയ്താൽ എങ്ങനെ നേടാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഒരു ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ കടന്നു വന്ന ഒരു കൊച്ചു കുട്ടി ഇന്നൊരു വലിയ ആളായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അനന്തപുരി സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഫീല്, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
1: ബാക്ക് ടു ഹോം എന്നാണ് നമ്മൾ അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. അത് തന്നെയാണ് ഫീല്, തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു ഫീൽ അല്ലേ. കാര്യം ആയിട്ട് നമുക്ക് മെസ്സേജിലും എൻക്വയറി ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് എന്നാണ് ട്രിവാൻഡ്രത്തെ ഷോ എന്നുള്ളത്. അപ്പോ നമുക്ക് അങ്ങനെ വെറുതെ ഒരു ഷോ അനൗൺസ് ചെയ്യാനും പറ്റില്ലല്ലോ. ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ട് കൊടുക്കണ്ടേ? അപ്പം അത് അത്രയും സോൾഫുൾ ആയിരിക്കണം. അവർക്ക് വെറുതെ ഒരു ഷോ കണ്ട് തിരിച്ചു പോവാ എന്നുള്ളതിനപ്പുറത്തേക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപാട് ഓർമ്മകൾ കിട്ടണം. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരിക്കണം ഈ ഷോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്ത് ട്രിവാൻഡ്രത്ത് ഷോ അനൗൺസ് ചെയ്തത്. അപ്പോ ഭയങ്കര സന്തോഷമാണ്.
0: ബാക്ക് ടു ഹോം ഫീലിംഗ് ആണ് അല്ലേ? എന്റെ നാട്ടിൽ എന്റെ നാട്ടുകാരോടൊപ്പം ഞാൻ ജനിച്ച മണ്ണ്, അനന്തപുരിയുടെ മണ്ണിൽ അങ്ങനെ നിൽക്കുമ്പോ എന്താ, വളർത്തിയ മണ്ണിനോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക പ്രണയം ഉണ്ടല്ലോ. ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്, അനന്തപുരി തിരുവനന്തപുരത്തിനോട് എനിക്ക് വല്ലാത്ത പ്രണയമാണെന്ന് ഒരിക്കലും അനന്ത് പറഞ്ഞു ഞാൻ
1: കേട്ടിട്ടുണ്ട്.
0: ഓക്കെ, ഇന്ന് ഇന്റർനാഷണൽ ലെവലിലൊക്കെ വലിയ വലിയ ഷോസ്, അത് ഇത് ബഹളം, ഫാൻസ്. അപ്പൊ ആ ഒരു പഴയ അനന്തിൽ നിന്ന് ഇത്രയേറെ പുരസ്കാരങ്ങളും ഇത്രയേറെ ഇഷ്ടങ്ങളും വരുമ്പോ എപ്പോഴെങ്കിലും ഒരു ഒരു ഒരു മാറ്റം സ്വന്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ, ഞാൻ കുറച്ച് ചേഞ്ച് ആയി എന്നൊക്കെ?
1: അത് ആക്ച്വലി ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മളിതൊരു പ്രോസസ്സിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് നമ്മളൊരു ഇത്രയും നാളത്തെ ഒരു സ്ട്രഗ്ലിംഗിന്റെ ഒക്കെ ഒരു റിസൾട്ട് ആണല്ലോ. അപ്പോഴത്തേക്ക് അന്നേരം നമുക്ക് അതില് ഒരു ഭയങ്കര ഒരു വാസ് സ്കെയിൽ ഓഫ് ചേഞ്ച് നമുക്ക് അങ്ങനെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യില്ല. കാര്യം നമ്മളൊരു വിഷൻ ടാർഗറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് സൈക്കോളജി പോലെ. അതായത് നമ്മളൊരു 10 വർഷം ഫ്രണ്ടിലേക്ക് നമ്മുടെ മനസ്സിനെ ആദ്യം എത്തിച്ചിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ആണ് ഞാൻ എപ്പോഴും സഞ്ചരിക്കാറുള്ളത്. അപ്പൊ 2035 എന്റെ മൈൻഡിനെ എത്തിച്ചിട്ട് തിരിച്ച് 2026 തിരിച്ചു വരും. അപ്പോ അങ്ങനെ എത്തുന്ന സമയത്ത് നമുക്കറിയാലോ, ഓക്കെ, ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെ ഉണ്ട്, ഒരു ഹോപ്ഫുള്ളി, എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക.
0: അതെ അതെ. അപ്പോ നമ്മുടെ കൂടെ എന്നുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് മെന്റലിസ്റ്റ് അനന്തു ആണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മളൊന്ന് കാണാൻ കൊതിച്ച, ഇന്ന് ലോക രാജ്യങ്ങളിൽ മുഴുവൻ എത്രയോ ഷോകൾ ചെയ്യുന്ന, അത്ര സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മിടുക്കനാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ ഈ വരുന്ന 19-ാം തീയതിയിൽ തിരുവനന്തപുരം AKG ഹാളിൽ ദ സീക്രട്ട് ലെറ്റർ എന്ന മെന്റലിസം പ്രോഗ്രാം നടക്കുകയാണ്, ലൈവ് ഷോ ആണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ കൂട്ടുകാരൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്, കുറേ പ്രചോദന കഥകളൊക്കെ നമുക്ക് ഈ ഒരു വിലപ്പെട്ട സമയത്ത് നമുക്ക് അനന്തുവിൽ നിന്ന് ചോദിച്ചറിയാം. എന്തായാലും കുഞ്ഞിനൊരിടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.

0: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് പ്രശസ്ത മെന്റലിസ്റ്റ് അനന്തു ആണ് കേട്ടോ. ഈ വരുന്ന 19-ാം തീയതിയിൽ തിരുവനന്തപുരം AKG ഹാളില് മെന്റലിസ്റ്റ് അനന്തുവിന്റെ ലൈവ് ഷോ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയോട് നമ്മൾ കുറെ കാര്യങ്ങളോട് ചോദിക്കണമല്ലോ, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പോ അനന്തു, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ഈ തിളച്ചോടുന്ന അല്ലെങ്കിൽ ഒരു അടക്കും ചിട്ടയില്ലാത്ത നമ്മുടെ മനസ്സിനെ കറക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക?
1: ഓരോ ആൾക്കാരും സൈക്കോളജിക്കൽ ചെയ്ത ഓരോ ആൾക്കാരെയും പെർട്ടിക്കുലർ ലൈക് അവരുടെ ക്യാരക്ടറും അവരുടെ പാറ്റേൺസ് അവരുടെ ബിഹേവിയേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് അങ്ങനെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇരിക്കുക, മാക്സിമം ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി ഇപ്പൊ ഇതൊരു അതൊരു എന്താന്ന് വെച്ചാൽ അത് സൈക്കോളജിക്കലി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ്,
0: അങ്ങനെ പോകുന്നതാണ്. ഇനി നമ്മുടെ ഈ ഒരു അനന്തുവിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു ടീമിലെ കുറച്ച് പേരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്, ആ ഒരു ടീം എങ്ങനെയാണ് ഡെവലപ്പ് ആയത്? സുഹൃത്തുക്കൾ തന്നെയാണോ, എന്താണ്? അവരെ പറ്റിയോട് ഒന്ന് പറയാമോ?
1: ഇനീഷ്യൽ സ്റ്റേജിലെ എന്റെ ഫ്രണ്ട് സർക്കിൾ തന്നെ ആയിരുന്നു. ഒരു 2014-15 സമയത്തൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ 17-18 വരെയൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ട്രിവാൻഡ്രത്ത് സീക്രട്ട് ലെറ്ററിന്റെ ഫസ്റ്റ് എഡിഷൻ നടത്തുന്ന സമയത്ത് 2025 May 25 അപ്പൊ അന്നേരം ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഫുൾ വോളണ്ടിയേഴ്സ് ക്രൂ എല്ലാം എന്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ ആയിരുന്നു. ഇപ്പോഴും അതിലൊരുപാട് പേര് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് അതുപോലെ നമ്മളിപ്പോ കുറച്ചുകൂടെ അപ്സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽസിനെയും കൂടെ ഹയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഇപ്പോ കുറച്ച് ആൾക്കാർ പുറത്തുനിന്നുകൂടെ ഉണ്ട്, കുറച്ച് ഫോറിനേഴ്സ് ഉണ്ട് സ്റ്റാഫായിട്ട്. അങ്ങനെ കുറച്ച് പ്രൊഫഷണൽ ഉണ്ട്.
0: അങ്ങനെ അനന്തുവിന്റെ ഒരു വലിയ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, ഞാന് ഒരു കാര്യം ചോദിക്കാം, ടീമിൽ നിന്നല്ലാതെ വേദിയിൽ നിന്ന് മറക്കാത്തൊരു മുഖം അനന്തു ഇങ്ങനെ മാറ്റി വെക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു മുഖം, നമുക്കെപ്പോഴും 100 പേരിൽ ഒരാൾ വ്യത്യസ്തനാകാറുണ്ടോ? അങ്ങനെ ഒരു എടുത്തു പറയുന്ന നിലനിൽക്കുന്ന ഒരു സൗഹൃദമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് പറ്റുമോ?
1: ഷോയിലാണോ?
0: ഷോയില്.
1: അയ്യോ, അത് ഓരോ ഷോയും സത്യം പറഞ്ഞാൽ ഓരോ പുതിയ അനുഭവങ്ങളാണ്. കാര്യം നമുക്കിപ്പോ ഒരു ഭയങ്കര ഒരു വെൽ ഇത്ര ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ലൈക്ക് നമുക്കിപ്പോ ഇത്ര ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. അതായത് ഷോയുടെ 30-ാമത്തെ മിനിറ്റിൽ ചിലപ്പോ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്, ഇതിനൊരു ലേ ഔട്ട് കാണും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വരുന്ന ആൾക്കാരെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആൾക്കാരാണ്. അപ്പൊ ഈ റിങ് ചെന്നിറഞ്ഞ ആരുടെ അടുത്താണ് വീഴുന്ന അവരായിരിക്കും വരുന്നത്. അപ്പോ ഈ ഒരു ചേഞ്ച് ഷോയുടെ മൊത്തത്തിലുള്ള ഒരു ഗ്രാഫിനെ ഓരോ ഷോയെയും യുണീക്ക് ആക്കാൻ സഹായിക്കുന്ന ഒരു ചേഞ്ച് ആണ്. അതായത് ഇന്നത്തെ ഷോയ്ക്ക് വന്ന ആളായിരിക്കില്ല അത് നാളത്തെ ഷോയ്ക്ക് വരിക, സ്റ്റേജിലേക്ക് വരിക. അപ്പോ ആ ഒരു പെർട്ടിക്കുലർ ആക്ട് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന ആക്ടും അതുപോലെ തന്നെ ലൈക്ക് അതിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ഷോയിലും പല പല ആൾക്കാരിൽ നിന്നും പല പല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്റ്റേജില് ചലഞ്ച് ചെയ്യാനൊക്കെ വരാറുണ്ട്. അതിൽ പല ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഭയങ്കരമായിട്ടൊരു അവരുടെ ഇടയിൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഒരു സൗഹൃദം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റേജിൽ അവര് കുറച്ചൊന്നും ഒരു സ്കെപ്റ്റിക് ആയിട്ട് ഇപ്പോഴൊന്നും അല്ല, കുറെ നാൾക്ക് മുമ്പാണ് സ്കെപ്റ്റിക് ആയിട്ട് വന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവരുടെ ക്യൂരിയോസിറ്റി അവരുടെ സംശയങ്ങൾ കൊണ്ടായിരിക്കാം അവർ ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അതിനെ വളരെ സൗഹാർദ്ദപരമായിട്ട് നമ്മളത് പറഞ്ഞു കൊടുത്തു. പിന്നീട് അവര് നമ്മുടെ ഭയങ്കര നല്ല സുഹൃത്തുക്കളായി മാറുന്നു. അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്.
0: ഓക്കെ, ഏതെങ്കിലും വേദിയിൽ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ടോ?
1: റീസെന്റ് ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ ചെയ്ത സമയത്തെ ഓസ്ട്രേലിയയിലും UKയിലും ഒക്കെ നമ്മള് ചില ഷോസ് ആക്ച്വലി നമ്മൾ പണ്ട് ഈ ചില ഷോസിന് പോകുന്ന വെന്യൂസ് ആക്ച്വലി നമ്മൾ പണ്ട് സഫാരിയിലൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന വെന്യൂസ് ഉണ്ട്. എനിക്കൊരു 8 വയസ്സ് 10 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിലെല്ലാവരുടെയും കൂടെ TVയിലിരുന്ന് കാണുന്ന സമയത്ത് കാര്യം എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അന്ന് ഈ പറഞ്ഞ പോലെ കാണുന്ന ചില വെന്യൂസ്, അന്ന് എനിക്ക് ഈ സ്റ്റാമ്പ് കളക്ഷൻ കോയിൻ കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അന്നേരം ഈ സ്റ്റാമ്പിലും കോയിൻസിലും ഒക്കെ കാണുന്ന വേറെ കൺട്രീസിലേക്കൊക്കെ നമ്മൾ പോവാണ്. അപ്പൊ അവിടെ ചെന്ന് അവിടുത്തെ ഒരു കൾച്ചർ, അവിടുത്തെ ഒരു ഓഡിയൻസ്, അവിടുത്തെ ഒരു വെന്യൂവില് പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് എന്റെ ചൈൽഡ്ഹുഡിനെയും കൂടെ കണക്ട് ചെയ്യിക്കുന്ന കുറെ ഓർമ്മകളെ സമ്മാനിക്കുന്ന മൊമെന്റ്സ് ആണ്. അപ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള മൊമെന്റ്സിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരു ആനന്ദ
0: ഇതൊക്കെ സംഭവിച്ചല്ലോ അല്ലേ? ആഗ്രഹങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതൊക്കെ സാധിച്ചു കിട്ടും എന്നുള്ളതിനൊരു തെളിവാണ് ഇതൊക്കെ. പിന്നീട് അനന്തു, അനന്തുവിന്റെ ഇൻസ്റ്റാ പേജ് ഒക്കെ എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് അനന്തു ഇടുന്ന പാട്ടുകൾ വേറെ ലെവലാണ് കേട്ടോ. അതായത് നല്ല ഇവിടെ ഭയങ്കര ഒരു സംഗീത പ്രേമിയാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയ ചില പാട്ടുകളെ അനന്തു എത്ര ഭംഗിയായിട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പോസ്റ്റിനായാലും ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്ന പാട്ടുകൾക്ക് അത്ര ഒരു ഒരു എന്താ പറയാ പെട്ടെന്ന് ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അത് പിയാറോ ആണോ?
1: അത് എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ അവരുടെയൊക്കെ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു അതിന്റെ ഒരു എസ്തെറ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മലയാളത്തിലെ പഴയ സോങ്സ്. അതായത് ചില പാട്ടുകൾ ആക്ച്വലി നമുക്ക് അതിന്റെ ഫസ്റ്റ് പോർഷനെക്കാട്ടിലും കുറച്ചുകൂടെ അതിന്റെ ഒരു അനുബല്ലവിലോട്ട് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര നമ്മളെ മനസ്സിനെ ക്യാച്ച് ചെയ്യുന്ന ലിറിക്സ്, ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ആഴ്ന്നിറങ്ങുന്ന സംഗീതം ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ബേസിക്കലി എനിക്ക് ഈ സിനിമ പാട്ടുകൾ എന്നൊക്കെ പറയുന്ന പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഹരമായിരുന്നു. അതുകൊണ്ടാവാം
0: ഏത് രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും നല്ലൊരു മലയാളം പാട്ട് തപ്പിപ്പിടിച്ചത് സ്റ്റാറ്റസ് ആക്കുന്നത് വേറെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അനന്തുവിന്റെ വിജയത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നതെന്ന് അനന്തു വിശ്വസിക്കുന്ന ഒരാളാരാണ്?
1: ചുറ്റുനിൽക്കുന്ന
0: ആൾക്കാരെ തന്നെയാണ്.
1: ഉറപ്പായിട്ടും
0: എപ്പോഴെങ്കിലും വിജയത്തിന് ശേഷം ചേർത്ത് പിടിച്ച അല്ലെങ്കിൽ ഒരിക്കൽ തിരിഞ്ഞു നോക്കാത്ത ആരെങ്കിലും പിന്നീട് വന്ന് ചേർത്ത് പിടിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ?
1: ക്രിട്ടിസിസംസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ. അപ്പൊ അന്നേരം പറഞ്ഞ പോലെ ഒരുപാട് അത് എനിക്ക് തോന്നുന്നു അത് നമ്മളൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഉണ്ടാവും തോന്നുന്നു. അപ്പൊ എനിക്കതങ്ങനെ ഒരു എന്റെ മാത്രം ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമായിരിക്കില്ല അത്. അപ്പൊ അങ്ങനെ ഇനിഷ്യൽ സ്റ്റേജിൽ ക്രിറ്റിസിസംസ് നമ്മൾ ഒരുപാട് ഫേസ് ചെയ്തിട്ട് പിന്നീട് ആ പറഞ്ഞ ആൾക്കാരെ തന്നെ മാറി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.
0: അപ്പോ നമ്മുടെ ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ കളറാണ് അടിപൊളിയാണ്. പ്രശസ്ത മെന്റലിസ്റ്റ് അനന്തു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അനന്തുവിനോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിന് മുൻപായിട്ട് കുറച്ച് നല്ല പാട്ടുകളോടെ കേട്ടിട്ട് വളവുകളായ വളവുകളൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ നമുക്കങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കാം. സ്റ്റേഡിയം 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: നല്ല പാട്ടുകളൊക്കെ കേട്ട് കറങ്ങി തിരിഞ്ഞ് ഇന്നത്തെ റേഡിയോ ജംഗ്ഷനിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. നമ്മുടെ യാത്ര അത്ര സുന്ദരമാക്കുവാനായിട്ട് പ്രശസ്ത മെന്റലിസ്റ്റ് അനന്തു കൂടെയുണ്ട് കേട്ടോ. അപ്പൊ അനന്തു, അതിന്റെ ഷോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ പേഴ്സണൽ ലൈഫിലെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അനന്തു, കൊച്ചിയിൽ ഈ വരുന്ന ഓഗസ്റ്റ് 2 ഓഗസ്റ്റ് 2 പിന്നെ കാലിക്കട്ടിലും വരുന്നുണ്ട്. ഇത് കേരളത്തിലെ ലാസ്റ്റ് ജേണി ആണെന്നൊക്കെ ഇങ്ങനെ ടൈറ്റിലാണ് വല്ലാതെ പേടി വരുന്നത്. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: കുറച്ച് കൺസേൺസ് ഉണ്ട് ആക്ച്വലി. ഞാനൊരു മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലാണ് ഇപ്പോ. അപ്പം സ്ക്രിപ്റ്റ് ഞാൻ ഡയറക്ഷൻ ഞാൻ ചെയ്യുകയാണ്. അപ്പോ അതിന് നമുക്ക് പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഹെക്ടിക് ആവും ഷെഡ്യൂള്.
0: അതൊന്ന്.
1: പിന്നെ 2, ആക്ച്വലി നമുക്കിപ്പം കറന്റ്ലി നമുക്കിപ്പോ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ കമ്മിറ്റ് ചെയ്തേക്കുന്ന ഷോസ് ഒരുപാട് ഉണ്ട്. ഇനിയിപ്പോ പൈപ്പ് ലൈനിൽ വരാനിരിക്കുന്ന കുറെ ഷോസ് ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഈ വർഷം മുഴുവൻ ഇനിയിപ്പോ ആ ഒരു ടൂർ ആയിരിക്കും. അപ്പൊ അന്നേരം പിന്നെ നമുക്ക് കേരളത്തിൽ ഇനിയിപ്പോ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അങ്ങനെ നമുക്കൊരു ഫ്രീ ആയിട്ട് വന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്നറിയില്ല, കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ ഗ്യാപ്പിൽ നമ്മൾ ഷോ അനൗൺസ് ചെയ്തു. ഇനി ഇതുപോലെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്ര ഒരു ഗ്യാപ്പ് പീരീഡ് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് മേ ബി ദിസ് മൈറ്റ് ബി ദ ലാസ്റ്റ് ടൂർ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്തത്.
0: അങ്ങനെയായിരുന്നു ഞാൻ കരുതിയത്. എന്താണെന്ന് അറിയാവോ, ഇനി പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ സെറ്റിലായി, ഇനി കേരളത്തിലോട്ട് വരത്തേ ഇല്ല. ഇനി അങ്ങനെ
1: നമുക്ക് നമ്മുടെ നാടും റേഷൻ കട
0: അത് വിട്ടിട്ട്, അതെ നമ്മുടെ നാട്, നാട്ടിലുള്ള ആളുകള്, നമ്മുടെ ബസ്, നമ്മുടെ കുറെ സന്തോഷങ്ങള്. ഒത്തിരി സന്തോഷം അനന്തു. അപ്പൊ ഈ ഒരു ജേണി അനന്തു ശ്രേണി, ഇപ്പം ആളുകൾ ശരിക്കും കുറച്ച് പേര് ഷോക്കാവും, ഈ മെന്റലിസത്തിൽ നിന്ന് മാറി ഈ കുട്ടി ഡയറക്ഷനിലോട്ടൊക്കെ പോവാണോ, ഒരു ഭാവി സിനിമ കാര്യങ്ങളൊക്കെ ബിഗ് സ്ക്രീനിൽ അനന്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്ന ഒരു രീതിയിലോട്ട് വരുവാണോ എന്ന് ആളുകൾ വിചാരിക്കും. അവരോട് അവർക്ക് ഇപ്പൊ പല മേഖലകൾ കൈയടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
1: അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. അതില് ഡയറക്ഷൻ എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ. കാര്യം സിനിമയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു മെന്റലിസത്തിലേക്കുള്ള, നമ്മുടെ സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന ഷോയുടെ ഒരു 90% അതിന്റെ ഒരു ഇൻഫ്ലുവൻസും എനിക്ക് സിനിമയിൽ നിന്ന് ഉണ്ടായതാണ്. അതിലൊരുപാട് സിനിമാറ്റിക് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിനിമ എന്നുള്ളൊരു വിഷൻ ആക്ച്വലി പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഒരു പെർഫെക്റ്റ് ടൈം ഇപ്പോഴാണ് തോന്നുന്നു, അതുകൊണ്ട് ഇപ്പൊ ഡൈവേർട്ട് ആവാന്ന് വിചാരിച്ചത്.
0: അതെ, എന്ത് തോന്നിയാലും അപ്പൊ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. പിന്നത്തേക്ക് മാറ്റി വെക്കരുത്, ഭാവിയിലേക്ക് മാറ്റി വെക്കാതെ എന്ത് ആശയം വന്നാലും അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു കാര്യം കൂടി ഞാൻ കേട്ടിരുന്നു, ഒരുപാട് ഷോകൾ ഇങ്ങനെ ചറവറ ചെയ്യുന്നതിന് പകരം ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യാനാണ് അനന്തു ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഇനിയും ഇനിയും പടർന്ന് ലോകത്തിന്റെ നിറകയില് അനന്തു വളരട്ടെ, ഇനിയും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഷോ അനന്തപുരിക്ക് ഒരു പൊന്തൂവലാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. അനന്തു നമ്മുടെ കൂടെ ചേർന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ.
1: ഹേയ്
0: മെന്റലിസ്റ്റ് അനന്തു, അനന്തുവിനെ ഇങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരുപാട് അമ്മമാര്, ഒരുപാട് ഫാൻസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അപ്പൊ അവരോട് അനന്തുവിന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓർമ്മ, ഈ ഒരു മെന്റലിസം യാത്രയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓർമ്മ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഇന്നത്തെ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ.
1: എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു അനുഭവം ഞാൻ പറയാം. നമ്മള് എനിക്കൊന്ന് ഈരാറ്റുപേട്ട സൈഡിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ഒരു 3 മുമ്പ് ഞാൻ ഡ്രൈവ് ചെയ്തവരായിരുന്നു. അപ്പൊ അന്നേരം വണ്ടി ചെറുതായിട്ട് ഒരു സ്ഥലത്ത് ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഒരു ഗ്രാമപ്രദേശമായിരുന്നു. നമ്മള് പഴയ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് സിനിമകളിലൊക്കെ കണ്ടു മറന്ന പോലെ ഒരു അതുപോലൊരു പശ്ചാത്തലമുള്ള ഒരു വളരെ ഒരു സാധാരണമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം. അപ്പൊ അവിടെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കി ഒന്ന് വെള്ളം കുടിക്കാൻ എന്തോ നിർത്തിയാന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെന്റില് പുറകിൽ നിന്ന് ഒരു ഭയങ്കര ഒരു ഉച്ചത്തില് എന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു വിളി ഞാൻ കേട്ടു. ഒരുപാട് പ്രായമായിട്ടുള്ള ജോലി എന്തോ കഴിഞ്ഞ് വളരെ മുഷിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു ചേട്ടനാണ്. അപ്പൊ അദ്ദേഹം എന്നെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വണ്ടടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചായിരിക്കും, എന്നെ ആവാൻ ചാൻസ് ഇല്ല. കാര്യം അദ്ദേഹത്തിന് ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾക്ക് എന്നെ അറിയാനുള്ള സാഹചര്യം, അന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമായിരുന്നു അന്നേരം ഞാൻ കുറച്ചെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ആ മൊമെന്റില് അദ്ദേഹം കുറച്ചുകൂടെ അടുത്തേക്ക് വരുന്നു. അടുത്ത് വന്ന് ഞാൻ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി, ഞാൻ വെച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എന്നെ കണ്ട് ഭയങ്കര സ്നേഹത്തില് സംസാരിക്കുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഗോൾഡൻ മൊമെന്റ് ആണത്. ഞാനത് അതിന്റെ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ അത് എഴുതിയിടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള മൊമെന്റ്സിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത് ആ മൊമെന്റിൽ അദ്ദേഹം ഫോട്ടോ എടുക്കാൻ ചോദിക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വേഷമൊക്കെ ഇച്ചിരി ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എന്നോട് ചോദിക്കാനുള്ള ഒരു മടിയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ആയ ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഞാൻ ആ ചേട്ടനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഇപ്പോഴും ഫേസ്ബുക്കിലുണ്ട്. അപ്പോ ആ ഒരു മൊമെന്റ് എനിക്ക് തന്ന ഹൈ ഭയങ്കര വലുതാണ്. കാരണം ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് യൂത്തിന്റെ ഇടയിൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പം അങ്ങനെയല്ല, ഒരുപാട് ചേട്ടന്മാർക്ക് ഒരുപാട് അമ്മമാർക്കൊക്കെ നമ്മൾ അറിയാമെന്ന് അറിയുന്ന ഒരുപാട് പ്രായമുള്ള അമ്മമാരുൾപ്പെടെ നമ്മള് വീഡിയോസ് കാണുന്നുണ്ട്, അതുപോലെ ടിവിയിൽ വരുന്ന സമയത്ത് കാണുന്നുണ്ട് എന്നൊക്കെ നേരിട്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണത്. അപ്പോ ഇങ്ങനെ കേരളത്തിന്റെ പല കോണുകളിലിരുന്ന് സ്നേഹിക്കുന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് സ്നേഹമാണ്. പറഞ്ഞ് തീർച്ചയെടുക്കാനാവാത്ത അത്ര ഇഷ്ടമാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഉള്ളത്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്ത കാര്യമല്ലായിരുന്നു ഇതൊന്നും. അപ്പോ എന്നെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരെയും കൂടെ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളെല്ലാം കാണാൻ പറ്റുന്ന ഒരു അവസരത്തിൽ എനിക്ക് എല്ലാവരുടെയും അടുത്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ പലർക്കും നമ്മുടെ ഷോയിലേക്ക് ഇപ്പം സിറ്റിയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഷോയിലേക്ക് ഇവർക്ക് ട്രാവൽ ചെയ്യാതെ വരാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം ഇവർക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നറിയാം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷോ സംഭവിക്കട്ടെ. ഞങ്ങളും അതിന്റെ ആക്ച്വലി അതിന്റെ ഒരു വലിയ പ്രൊജക്ട് ആണ്. ഞങ്ങളും അതിന്റെ ബിഹൈൻഡ് കർട്ടൻസിലാണ്, ഞങ്ങളത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോ അന്നേരം എല്ലാവരെയും കാണാം. ഞാനും ഭയങ്കര വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ് ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്.
0: തീർച്ചയായിട്ടും സാധാരണക്കാരുടെ ഹൃദയത്തിലെ സ്നേഹത്തിന് ഭയങ്കര ഭംഗിയാണ് എന്തു ആ ഒരു കരുതലുള്ള സ്നേഹമാണ്. അപ്പോ എല്ലാ അമ്മമാരോടും, നമ്മുടെ കേൾക്കുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉള്ള ഒരു ഗ്രാമത്തിന്റെ റേഡിയോ ആണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ അനന്തുണ്ടാവും. എല്ലാവിധ ആശംസകളും.
1: താങ്ക്
0: യു അനന്തു. ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടോ? താങ്ക് യു അനന്തു, താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ റേഡിയോ ജംഗ്ഷന്റെ യാത്ര വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. മനസ്സിനെ വായിക്കാൻ പഠിച്ച മാന്ത്രികൻ മെന്റലിസ്റ്റ് അനന്തു ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോ ഈ വരുന്ന 19-ാം തീയതിയിൽ തിരുവനന്തപുരം AKG ഹാളിൽ അടിപൊളിയൊരു ഷോ വരികയാണ്, ദി സീക്രട്ട് ലെറ്റർ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു അനന്തു, താങ്ക് യു സോ മച്ച്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 ഇഷ്ടം പോലെ പാട്ടുകളുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ റേഡിയോ ജംഗ്ഷൻ ആയിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം പാട്ടിന്റെ കൂട്ടുകാരി സ്വാതി, സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.
2: നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ? പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും

0: സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി വിത്ത് എൻ്റെ റേഡിയോ 91.2.
1: വിശേഷങ്ങൾ പറയൂ.
2: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: കലണ്ടർ നോക്കാതെ തീയതി അറിയാൻ മാർഗം ഉണ്ട് ചേട്ടാ?
1: മൊബൈൽ നോക്കിയാലും അറിയാം.
0: അതൊന്നും അല്ല, പൊന്നച്ചൻ വെള്ളമടിച്ചോണ്ട് പോയാ ഇംഗ്ലീഷ് മാസം 1-10 ഇടയ്ക്കുള്ള തീയതി ആയിരിക്കും.
1: എന്റെ ആളെങ്ങോട്ട് പോയി?
0: ആടിയാടി കിഴക്കോട്ട് പോയി.
1: പെൻഷൻ കാശ് തീരുന്നത് വരെ അടിക്കും, അത് കഴിഞ്ഞാ പിന്നെ കടം മേടിച്ചടിക്കും.
0: പക്ഷെ ഒരു ഗുണമുണ്ട്, കടം മേടിച്ചോണ്ട് പോയാലും തിരിച്ചു തരാവെന്ന് പറയുന്ന തീയതിക്ക് ഒരു ദിവസം മുമ്പേ കാശ് കൊണ്ടു തരും.
1: പൊന്നച്ചന് വീട്ടിൽ വലിയ ഉത്തരവാദിത്തം കാണിക്കേണ്ട കാര്യമില്ല, മക്കള് രണ്ടും കാശ് അയക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് പെൻഷനും ഉണ്ട്.
0: എന്നാലും സ്വന്തം ശരീരം നശിപ്പിച്ചു കളയണ്ടല്ലോ.
1: ഒരു ലിമിറ്റിലെ കഴിക്കൂ, ലിമിറ്റ് കൂടി കഴിഞ്ഞാൽ ആരെ കണ്ടാലും പിടിച്ചു നിർത്തി കരയാൻ തുടങ്ങും.
0: പറഞ്ഞോട്ടെ, ആടെ തോളെ കയറാൻ പോകത്തില്ലല്ലോ.
1: അതേ സമയം നമ്മുടെ റിട്ടയർഡ് ഡ്രൈവർ പ്രസാദൻ അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കടത്തിനായി ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും.
0: പക്ഷെ ഭാര്യ അതുവഴി എങ്ങാനും വന്നാൽ അപ്പോഴേ ചിരി അങ്ങ് നിർത്തും.
1: അല്ല, ഒരാളിനെങ്കിലും ഒരു പേടി വേണമല്ലോ.
0: ഈ വർഷം ഓണമാകുമ്പോ ക്ലബ്ബുകാരുടെ പിള്ളേരോട് പറയണം കലവടി മത്സരവും സുന്ദരിക്ക് പൊട്ടുതൊടിയിലും വേണ്ടാന്ന്.
1: പിന്നെന്തോ നടത്തണം?
0: പൊന്നച്ചനെ പ്രസാദിനെയും വിളിച്ച് സാധനം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് രണ്ടുപേരെയും രണ്ട് കസേര ഇട്ട് കൊടുക്കണം. ഒരു കസേരയിലിരുന്ന് പൊന്നച്ചൻ കരയും, മറ്റേ കസേരയിലിരുന്ന് പ്രസാദ് ചിരിക്കും. കാണാൻ ആളൊരുപാട് കൂടും.
1: ആ താനാണ് കൊള്ളാമല്ലോ. ഒരു കുഴപ്പമുണ്ട്, പ്രസാദിനെ ചില ആൾക്കാരോട് ദേഷ്യമുണ്ട്, അവരെ കണ്ട ചിരി നിർത്തി പൂരം പാട്ട് പാടി കളയും.
0: അയ്യോ, എന്നാ വേണ്ട
1: എടാ സാബു, രണ്ടു ദിവസം മുമ്പ് നീ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടല്ലോ, വേറെ ആളുണ്ടായിരുന്നല്ലോ വണ്ടി ഓടിച്ചത്.
2: ആ ശരിയാ മാവാ, പക്ഷെ ഓടിയത് മാത്രം മിച്ചം.
0: ആരാടാ വണ്ടി ഓടിച്ചോണ്ട് പോയത്?
2: അമ്മാവി, ഞാൻ എന്റെ കാർ അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു.
1: ആ അത് നല്ലതാ, കൊറേ പഴക്കമുള്ളതല്ലയോ.
0: എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ?
2: ഇല്ല മാവി, കച്ചവടം നടക്കത്തില്ല.
0: വന്ന ആളെ പോളാമൊക്കെ കാശാ പറഞ്ഞോളോ.
2: വില ഒന്നും പറഞ്ഞില്ല, അയാൾക്കത് വേണ്ട, കച്ചവടം നടന്നു പോയനെ. ഇതിനിടയിലേ മനസ്സറിയാതെ ഒരു ഭാര വന്ന് ചാടി.
1: അതാരടാ വണ്ടി കച്ചവടത്തിൽ ഭാര വെച്ചത്?
2: ഒരു 2 മുമ്പ് എന്റെ കാറിന്റെ പിൻഭാഗത്തെ ഡോറിന്റെ ലോക്ക് കേടായി. ഞാനത് വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോ അത് ശരിയാക്കാൻ പറ്റത്തില്ല, പുതിയൊരു സാധനം വാങ്ങി വെക്കണമെന്ന് പറഞ്ഞു.
1: പുതിയ ഷോറൂമിൽ കിട്ടുമല്ലോ.
2: ആ അവിടെ വിളിച്ചു ചോദിച്ചപ്പോ ആ മോഡൽ കാറിന്റെ സാധനം ഒന്നും ഇപ്പൊ അവിടെ ഇല്ലെന്ന് പറഞ്ഞു.
0: അയ്യോ, ഇപ്പൊ പുറകു വശത്തെ ഡോറ് തുറന്നു കിടക്കുവാണോ?
2: പലയിടത്തും ഞാൻ തിരക്കിയപ്പോഴേ പഴയ വണ്ടികൾ പൊളിച്ച് സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്നറിഞ്ഞു. ഞാൻ അവിടെ പോയി വഴിക്ക് വെച്ച് നമ്മുടെ അമ്പുജാഷനെയും കണ്ടു, അവനെ ഞാൻ കൂടെ
1: കൂട്ടിലൊരാളെപ്പോഴും നല്ലതാ.
2: അവിടെ ചെന്ന് എന്റെ വണ്ടിയുടെ മോഡൽ പറഞ്ഞു കൊടുത്ത് സാധനം വാങ്ങി. തിരിച്ച് വർക്ക്ഷോപ്പിൽ വന്നത് ഫിറ്റും ചെയ്തു. എല്ലാം കൂടി 700 ആയുള്ളൂ.
1: ആ ഷോറൂമിൽ നിന്ന് വാങ്ങിയാൽ 3000 വെളി പോയേനെ.
2: പിന്നെ GST എടുക്കും. 2 മുമ്പ് എന്റെ വണ്ടി വാങ്ങാൻ വന്ന ആളേ വണ്ടിയൊക്കെ ഓടിച്ചിട്ടങ്ങ് പോയി.
0: ഓടിച്ചോണ്ടിരുന്നപ്പോ പുറകു ഭാഗത്തെ ഡോർ ഇളകി താഴെ വീണോ?
2: ഏയ്, അതൊന്നും അല്ല, വാങ്ങാൻ വന്ന അയാള് പോയ വഴിക്ക് കാസിമിന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ കേറി. കാസിമിന്റെ സുഹൃത്തായിരുന്നു അയാള്. അവിടെ ചെന്നിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച്.
1: കാറിന്റെ കച്ചവടക്കാര്യമാണോ സംസാരിച്ചത്?
2: ആ അതും പറഞ്ഞു കാണുമല്ലോ. എന്റെ കാറ് നോക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോ കാസിം പറഞ്ഞ് അതിന്റെ ചില സാധനങ്ങളൊക്കെ ആക്രി കടയിൽ നിന്ന് വാങ്ങി വെച്ചതാണെന്ന്.
1: അല്ലേ, ചായക്കട നടത്തുന്ന കാസിം ഇതെങ്ങനെ അറിഞ്ഞു?
2: എന്റെ കൂടെ വന്ന അമ്പുജാഷൻ അവിടെ വന്നിരുന്ന് പറഞ്ഞതായിരിക്കും.
0: അയ്യോ,
2: അവൻ ബോധപൂർവം പറഞ്ഞതായിരിക്കത്തില്ല. വ്യാഴാഴ്ച ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ എന്ന് കാസിം ചോദിച്ചപ്പോ കാറിന്റെ ലോക്ക് മാറാൻ പോയ കാര്യം അവൻ പറഞ്ഞു.
0: അവനെ കയറ്റി പോകണ്ട, വല്ല കാര്യം ഉണ്ടായിരുന്നു?
2: അമ്പുജാഷൻ എല്ലാ കാര്യത്തിലും ചായക്കട ചെന്നിരുന്ന് പറയുന്നു ഞാൻ അറിഞ്ഞു.
1: വണ്ടി നോക്കാൻ വന്നാൾ നിന്നെ പിന്നെ വിളിച്ചോ?
2: വിളിച്ച് അയാൾക്കത് വേണ്ട, പല സാധനങ്ങളും ആക്രിക്കടയിൽനിന്ന് വാങ്ങിയതാണെന്ന് അറിഞ്ഞെന്ന്. എങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ ചോദിച്ചില്ല. അമ്പുജാഷനോട് തിരക്കിയപ്പോ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ്.
1: രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ചോരും.
0: അതിവേഗം പായുന്നു വാർത്തകൾ, തിരുത്തുവാനാകാതെ വിങ്ങും മഹാജനം.

യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ അനുശോചനം നേരിട്ടറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്കായി മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15 മുതൽ 29 വയസ്സുവരെ പ്രായം

0: ഉള്ളവർക്ക് 5 വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24-ന് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമന കാര്യങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. സർക്കാർ നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് അഭിപ്രായം പറയാമെന്നും പ്രതികരണങ്ങൾ കോടതിയോടുള്ള ധിക്കാരമല്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ദേവസ്വം കമ്മീഷണർ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരുവിതാംകൂറിന് വരുമ്പോൾ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം, കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവോ അല്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെന്റ്. അങ്ങനെ ഫ്രീഡം ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം.
0: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കാത്തിടത്തോളം സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നടപടികൾ വൈകുന്നത് പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടുമെന്നും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായ ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കന്തിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ രാഷ്ട്രീയ പൊരുമുരുകുന്നു. നഗരസഭാധ്യക്ഷ ദിയാ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഈ മാസം 21-ന് നടക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയിൽ നാളെ മുതൽ തുടർച്ചയായ 4 ദിവസം കൌൺസിൽ യോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ
3: നാളെ മുതൽ ഈ മാസം 17-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 3:30-ക്കാണ് കൌൺസിൽ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൌൺസിലിലൂടെ കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. നാളെ നടക്കുന്ന ആദ്യ യോഗത്തിൽ നഗരസഭാധ്യക്ഷയുടെ ചേംബറിൽ നിന്ന് ഫയൽ നഷ്ടപ്പെട്ട സംഭവം, മഴക്കാലപൂർവ്വ ശുചീകരണം, കുമാരനാശാൻ സ്മാരക ചിൽഡ്രൻസ് പാർക്കിൽ പ്രതിമ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗതമന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. കടലിൽ വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ക്രൂ മൊഡ്യൂളിനും സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പാരച്ചൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. 2 സെമിഫൈനലും 3-ാം സ്ഥാനത്തേക്കുള്ള മത്സരവും കഴിഞ്ഞാൽ ഈ മാസം 20-ന് ഫൈനൽ പോരാട്ടമായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. കടുപ്പമേറിയ പോരാട്ട വീഥികളിൽ കാലിടറാതെ മുന്നേറിയ 4 ടീമുകൾ. ഫിഫ ലോക റാങ്കിങ്ങിൽ മുന്നണിയിലുള്ള 4 കൊമ്പന്മാർ തന്നെയാണ് കിരീട പോരാട്ടത്തിൽ അവശേഷിക്കുന്നത്. പ്രതീക്ഷകളും മോഹങ്ങളുമായി എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. കണ്ണീർ പൊഴിച്ച് യാത്ര പറഞ്ഞ പ്രിയ താരങ്ങളുടെ വേദന കാൽപ്പന്ത് ആരാധകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404, നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,04,800 രൂപയും ഗ്രാമിന് 13,100 രൂപയുമാണ് ഇന്നത്തെ വില. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് അവസരം. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കമുള്ള റബ്ബർ മുത്തശ്ശിക്ക് ചികിത്സ നടത്തുന്നു. ചിതൽ രോഗം ബാധിച്ചതോടെയാണ് ഫംഗസ് രോഗ ചികിത്സ, നിയന്ത്രിത പ്രൂണിംഗ് എന്നിവ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 13 മഴയിലും കാറ്റിലും ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വൃക്ഷത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് ചികിത്സ ഒരുക്കുന്നത്. റബ്ബർ മുത്തശ്ശിയെ ഹെറിറ്റേജ് ട്രീയായി കണക്കാക്കി കഴിയുന്നത്ര കാലം സുരക്ഷിതമായി നിലനിർത്താനുള്ള ശാസ്ത്രീയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. മ്യൂസിയത്തിൽ നിൽക്കുന്ന ഈ മരത്തെ ഒറ്റനോട്ടത്തിൽ റബ്ബറാണെന്ന് പറയില്ല. ധാരാളം ശിഖരങ്ങളുള്ള വൻമരം പോലെയാണ് കാണപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് സിലോണിൽ നിന്ന് ഈ വൃക്ഷത്തെ കേരളത്തിലെത്തിച്ചത്.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങളിൽ നടന്ന മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിലെ യുഎസ് ആക്രമണത്തിനുള്ള മറുപടിയായി I-4 and I ഓപ്പറേഷൻ നടത്തിയതായാണ് പ്രതികരണം. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് സജ്ജമായി. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. തൃശൂർ കുന്നംകുളത്ത് ജീവൻ ഒടുക്കാൻ ശ്രമിച്ച 4 കുടുംബത്തിലെ 2 പേർ മരിച്ചു. പിതാവ് സിബിയും മകൾ അലീനയുമാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സിബി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശം ഉണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.
6: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
10: ഹേമ, ഇവിടെ July 9 to 12 നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
11: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
12: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: ഡയറക്ടറോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നുമുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആന്റ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ജീവിത് എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ, ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ദി ലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

ഉള്ളത്തിലെ മോഹിനി അരികിൽ അരികിൽ അരികിൽ വരൂ പ്രിയ സഖീ.

അനാഥലി അനാഥലി അനാഥലി.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.

0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EOS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
5: പാട്ടുകളുമായി ഇത് എൻ്റെ റേഡിയോ 91.2.

0: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും ും സ്വാഗതം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ഞാനെ ഇവിടെ ഇരിക്കുമ്പോ വാലിന് തനങ്ങല്ലടാ
1: മടികൊടുത്തടി
0: കിട്ടാൻ ഒരുപാട് നടക്കല്ലടാ. കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം
1: തടിയാ മടയാ വാടാ കുഴിമടിയാ.

ചെറ്റം ഗണിയും തകിടം മറിയും പൂഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മടയറി ചെറ്റത്തരം ഒരു ജഗ മനസ്സിന് വേ മടിയിൽ വേ യമതടിയ മലമടിയ കടിയ മടയ കിടിയ പൊടിയ മറുതേ ചെറുതേ

0: അണിയണമേ. വടകാളി ചങ്കി ചങ്കരി പോട്ടി മാതിരി ഭഗവതി അടിയനിൽ അയ്യോടി മിസ്ത്രി അണിയണമേ.
1: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: Stay tuned, stay happy with the Radio 91.2.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കൊപ്പം കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം നിങ്ങളോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നമുക്കിപ്പോൾ പാട്ട് കേൾക്കാനായിട്ട് ഇഷ്ടം പോലെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ. മെമ്മറി കാർഡ്, യൂട്യൂബ്, ഫോണ്, സ്പോട്ടിഫൈവ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടല്ലേ. ഇത് റേഡിയോ കൂടെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ. അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ റേഡിയോയിൽ കൂടെ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700902. അപ്പം വേഗം വിളിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ചോദിക്കൂ, എന്നിട്ട് റേഡിയോ കൂടെ കേൾക്കൂ.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: നമ്മളങ്ങനെ ഇന്നത്തെ ഗാനമഞ്ജരിയിൽ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രോയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിലേക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. ഗുഡ് ഈവനിംഗ് എന്റെ റേഡിയോ. നമ്മെ വിട പറഞ്ഞു പോയ ഗായിക എസ് ജാനകി അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഗാനമഞ്ജരിയിൽ മൗനരാഗം തമിഴ് സിനിമയിലെ ചിന്ന ചിന്ന വണ്ണക്കുയിൽ എന്ന ഗാനം കേൾപ്പിക്കുമെന്ന് ചോദിച്ചിരിക്കുകയാണ് പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, കായംകുളത്ത് നിന്നും ശ്യാമാണ് എനിക്ക് കാഴ്ച എന്ന സിനിമയിലെ കുട്ടനാടൻ പുഞ്ചയിൽ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ട് നമുക്ക് ഇതിനോടൊപ്പം കേൾക്കാം.
2: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടി

0: അങ്ങനെ ഒരു തമിഴും ഒരു മലയാളവും പാടാക്കിയിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രിയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ്?
1: ഞാൻ അൻഷാർ ആദിനോട്.
0: പറഞ്ഞോളൂ ചേട്ടാ, എങ്ങനെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണല്ലേ. ചായ കുടിച്ചോ? ഇല്ല, ചായ കുടിച്ചില്ല. ഓക്കെ, വിഷമിക്കണ്ട. നമുക്ക് പാട്ട് കേട്ട് നമുക്ക് ആ വിഷമം അങ്ങ് മാറ്റാം കേട്ടോ. ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
1: എനിക്ക്
0: ഓക്കെ, ആ പാട്ട് വെച്ച് തരാം കേട്ടോ. ഇന്ന് ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ?
1: യൂനസ്
0: കുഞ്ഞ്.
1: സംഘപ്രദേശന് കട നടത്തുന്നേ
0: ആവശ്യപ്പെട്ടതോ.
1: പിന്നെ എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കേട്ടോ.
0: ഓക്കെ ചേട്ടാ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ശരി. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ വള്ളികുന്നത്തു നിന്നും മീനാക്ഷിയാണ്. എനിക്ക് അരിയരമ്പിള്ള ഹാപ്പിയാണ് എന്ന സിനിമയിലെ മുന്തിരിവാവേ എന്തിരി പിണക്കം എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഇതിന്റെ മോക്ക് മീനാക്ഷിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഹലോ.
2: ഹലോ
1: ഹലോ, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഇത് സജിയാണ്. ആ,
1: പറഞ്ഞോളൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ട് എന്ന് വേണ്ട ചേട്ടന്?
2: ഇന്ന് രണ്ടു ദിവസം മുൻപ് അന്തരിച്ച ജാനകി അമ്മയുടെ ഓർമ്മയ്ക്കായി ജാനകി അമ്മ പാടിയ ഒരു പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. April 19 എന്ന സിനിമയ്ക്ക് വേണ്ടി ജാനകി അമ്മ പാടിയ കരപ്പുള്ളി മാല ചാർത്തി എന്നുള്ള പാട്ട്.
1: ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
2: ഇത് ജാനകി അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ പാട്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ.
1: നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഹായ് നിതിൻ, ഞാൻ രതീഷ് കരുനാഗപ്പള്ളിയിൽ നിന്നും എനിക്ക് ജാനകിയമ്മ പാടിയ എൻ പൂവേ പൊൻപൂവേ എന്ന പാട്ടെന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ രണ്ട് പാട്ടും ജാനകിയമ്മയുടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് പാട്ടും ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

0: ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഇന്ന് ഒട്ടുമിക്ക എല്ലാരും ചോദിക്കുന്ന പാട്ട് ജാനകിയമ്മയുടെ പാട്ടുകളാണ് അല്ലെ. നമ്മുടെ മനസ്സിലിങ്ങനെ മായാതെ മറയാതെ ആ പാട്ടുകളും ഓർമ്മകളും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതേ ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ചിലേക്ക് വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. അപ്പോൾ വേഗം ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മഴ പെയ്തൽ കുളിരാണ് എന്ന് അമ്മ പറഞ്ഞു, ഈ ഗാനം ഒന്ന് വെച്ച് തരണേ എന്ന് സുനിൽ പള്ളിമൺചേട്ടൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും ഉണ്ട്. ചിത്രം, വാസന്തി, ലക്ഷ്മി പിന്നെ ഞാനും പാട്ട് തേങ്ങാപ്പോളും കൊക്കിലൊതുക്കി എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ബാബുരാജൻ കൊല്ലം ആശ്രമത്തിൽ നിന്ന്. അപ്പോൾ ഈ രണ്ട് പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ തിരികെയാണ് ഇത് എൻ്റെ ഡി 1.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വെച്ചുതരാൻ വേണ്ടി. അപ്പോൾ വേഗം തന്നെ വിളിച്ചുള്ളതിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചുള്ളതാണ്, നമുക്ക് ഒരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ, നമസ്കാരം നിതിൻ.
0: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാനന്തം തിലാനൂരാണ്.
0: പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം കണ്ണൂരില്?
1: കണ്ണൂരില് നല്ല വിശേഷം, സുഖമായിട്ടുള്ളവരും പോകുന്നു.
0: ഓക്കെ,
1: മഴയെല്ലാം അല്പം കുറവാണ്, കാലത്ത് നല്ല മഴയായിരുന്നു, ഇപ്പൊ നല്ല വെയിലാണ്.
0: അപ്പൊ
1: അങ്ങനെയുള്ള
0: ചേട്ടന് ഏത് പാട്ടാണ് വേണ്ടേ?
1: നിതിൻ, നമ്മളെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായിക എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. എന്നാ പറയേണ്ടത്, ഒരുപാട് മറക്കാൻ പറ്റാത്ത ഗാനങ്ങൾ തന്നുപോയ നമ്മുടെ ജാനകമ്മ നമ്മളെ വിട്ടുപോയല്ലോ. അപ്പൊ ജാനകമ്മ പാടി അനശ്വരമാക്കിയ ഒരു ഗാനം ഉണ്ടായിരുന്നു, യാത്ര എന്ന സിനിമയിലെ യമുനയും നിന്നോട് നെഞ്ചിൽ നട്ട ഒരു പാട്ടില്ലേ, ആ പാട്ട് എനിക്ക് ഈ പരിപാടിയിൽ എല്ലാ ജാനകമ്മ ആസ്വാദകർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പാട്ട് ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
0: ഓക്കെ, ഉറപ്പായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: നമുക്കൊരു മെസ്സേജും കൊണ്ട്, നമസ്കാരം, ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയില് തൊട്ട് തൊട്ട് നോക്കാമോ എന്ന പാട്ട് കേൾപ്പിക്കാമോ ചോദിച്ചിരിക്കുകയാണ് എരമല്ലൂരിൽ നിന്നും ഗിരീഷ് ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: ഇന്നത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: അപ്പോൾ പാടൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ വീട് 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544701212. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സുനിലേട്ടൻ. എവിടുന്നാണ് വിളിക്കുന്നത്? വീട് എവിടെയെന്ന് പറയൂ. പുതിയ തന്നെ. ഓക്കെ, അപ്പൊ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഏതാ? ചില്ല്. ഓക്കെ ചേട്ടാ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ചേട്ടാ. ശരി, ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ചാത്തൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ജയ്ഹിന്ദ് എന്ന തമിഴ് സിനിമയിലെ SPB ജാനകിയമ്മ എന്നിവർ പാടിയ കണ്ണായിയൻ സേലക്കുള്ള കട്ടുറുമ്പ് എന്ന പാട്ട് വെച്ചു തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് അന്തരിച്ച പ്രിയപ്പെട്ട ഗായിക ജാനകിയമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
3: ഇസേ തെൻട്രി, ഇസേ തെൻട്രി.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. വേഗം ആയിക്കോട്ടെ, അതിനുള്ള നമ്പർ ഇതാണ്: 9544-7000-912. നമുക്ക് അവിടെ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ, ഗുഡ് ഈവനിംഗ് മോനെ.
1: ഗുഡ് ഈവനിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: പത്മജാമ്മ.
1: എവിടുന്നാ വിളിക്കുന്നേ? കരുന്നാപ്പള്ളി. എവിടുന്നാന്ന് പറയൂ?
2: ഇവിടെ നമ്മുടെ ചെറിയ ആലമുടി ഇല്ലേ, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോന്നേ, അതിന് വെച്ചിട്ട് കുറച്ചുകൂടെ പയ്യാറ് വന്നു.
1: അവിടെയാണല്ലേ വീട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് ഇന്ന് വേണ്ടേ?
2: അമ്മക്ക് ജാനകമ്മയുടെ പാട്ട് റേഡിയോ
1: ചങ്കര എസ് പി ബി പാടിയ പാട്ടല്ലേ?
2: അതെ, അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. ഇന്ന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
2: എന്റെ പേരക്കുട്ടികളെല്ലാം പാടുന്നവരാൾക്കും വേണ്ടി.
1: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ?
2: അഞ്ച് പേരക്കുട്ടികളുണ്ട്, നാല് പേരും പാടും.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണോ?
2: അതെ അതെ അതെ, എന്റെ മരുമോനും പാടും.
1: ആഹാ, ഒരു പാട്ട് ഫാമിലി ആണല്ലേ എല്ലാരും.
2: പാട്ട് ഫാമിലി. തൃശ്ശൂര് പിന്നെ എല്ലാ ഫംഗ്ഷനും അവര് അമ്പലങ്ങളില് പോയി പാടാറുണ്ട്.
1: ആണല്ലേ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
2: അവിടെ റേഡിയോ വന്നിരുന്നു പാടിയിരുന്നല്ലോ ഒരു ദിവസം.
1: ആണല്ലേ.
2: തൃശ്ശൂർ നിന്ന് വന്നിട്ട് റേഡിയോ ഒന്ന് പാടിയിരുന്നു.
1: പാടിയായിരുന്നല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ശരി. നമുക്ക് തഴവയിൽ നിന്നും മണികടച്ചേട്ടന്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, പെരിയോനെ ഉടയോനെ എന്ന ഗാനം വെച്ച് തരണേന്ന് ചോദിച്ചിരിക്കുകയാണ് ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടിനോടൊപ്പം കേൾക്കാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: നമ്മൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജൻ നീതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ച് തരാനായിട്ട് അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്, ഞാൻ നിലവിൽ നിന്നും സജീവാണ്. വൈകിട്ട് എന്താണ് പരിപാടി? ചായയൊക്കെ കുടിച്ചോ? എനിക്ക് പള്ളിത്തേരുണ്ടോ എന്ന പാട്ട് വെച്ച് തരണേ ചോദിച്ചിരിക്കുകയാണ്. ചേട്ടൻ എന്തായാലും നമ്മൾക്ക് ആ പാട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. നമസ്കാരം, എൻ്റെ റേഡിയോ ഞങ്ങളുടെ താഷ് ഹാൻഡിക്രാഫ്റ്റ്, ഞങ്ങളുടെ സാറ അബ്ദുൾ മജീദ് സാറിൻ്റെ മക്കളായ പ്രവീണിൻ്റെയും മുജീബിൻ്റെയും പൊന്നുമകനായ അദാൻ മോൻ്റെ 10-ാമത്തെ ജന്മദിനമാണ്. അപ്പോൾ കുഞ്ഞിന് വേണ്ടി ഒരു പാട്ട് ചോദിച്ചിരിക്കുകയാണ്. വൈരം എന്ന ചിത്രത്തിലെ വെണ്ണിലാവ് കണ്ണുവെച്ച തങ്കക്കുടമ എന്ന പാട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അദാൻ മോന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയുടെ കൂടെ ഉള്ളത് ആർജി നിധിരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ച് തരാനായിട്ട് അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544. ഇന്ന് ഞാൻ പറയത്തില്ല, കാരണം നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്, 6 മണി ആയിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ശ്രമിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പി എസ് സി പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ബി പത്മകുമാർ ഐ എ എസ് ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ക്യാബിനറ്റ് പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റി വെച്ചത്.
0: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി എസ് സി പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും പി എസ് സി അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻ

0: കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷ് ആയി.
3: ഫ്രഷോ?
2: ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. ഉദ്ഘാടനം ജൂലൈ 13 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഉദ്ഘാടന ദിവസം കുനാഫ ഫെസ്റ്റും സ്പെഷ്യൽ ഓഫറുകളും. ഏവർക്കും സ്വാഗതം.

0: നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിംഗിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: സ്നേഹം വലിയൊരു പ്രശ്നമാണ്. സ്നേഹത്തെക്കുറിച്ച് പരാതി പറയുന്നവരും കിട്ടുന്നില്ല, മതിയാകുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുമാണ് നമുക്ക് ചുറ്റിനും ധാരാളമുള്ളത്. എന്നാൽ ഇത് നൽകുന്നവരാകട്ടെ എല്ലാം നൽകുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന സ്നേഹമാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണം. പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്ന് വാദിക്കുകയും അത് രണ്ടുപേർക്കും മനസ്സിലാകാതെ വരികയും ചെയ്തതിനേക്കാൾ ദുരന്തം മറ്റെന്താണുള്ളത്? സ്നേഹിക്കുക എന്നതൊരു കടമയാണ്. സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു അവകാശം. എന്ത് കാര്യവും ഒരാളെ നിർബന്ധിച്ച് ചെയ്യിക്കാം, സ്നേഹിക്കുന്നതൊഴിച്ച്. സത്യമല്ലേ? ബാക്കി എന്ത് കാര്യത്തിലും നമുക്കൊരാളിനെ കൊണ്ട് ഒരുപക്ഷെ കാശ് കടം വാങ്ങാം, വസ്തു എഴുതി വാങ്ങാം, വാഹനം വായ്പ വാങ്ങാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം ചെയ്യിക്കാം. പക്ഷെ സ്നേഹം നിർബന്ധിച്ചു വാങ്ങാൻ എളുപ്പമല്ല. സ്നേഹിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ സ്നേഹത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, സ്നേഹിക്കുന്നവന്റെ ജീവിതവും പാഴായിത്തീരുക തന്നെ ചെയ്യും. സംഭവിച്ചു പോയ ബന്ധങ്ങളുടെയോ അധികാരത്തിന്റെയോ പേരിൽ ഇല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ സ്നേഹം കാപട്യത്തിന്റെ മുഖമൂടി അണിയുന്നതും നാം കാണാറുണ്ട്. ചിലരെ സ്നേഹിക്കാൻ കഴിയില്ല, ചിലരെ സ്നേഹിക്കാതിരിക്കാനും കഴിയില്ല. രണ്ടും ലഭിക്കുന്ന സമീപനങ്ങളുടെയും ഇടപെടലുകളുടെയും അനന്തരഫലമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. സ്നേഹത്തിനും സ്നേഹം പ്രകടിപ്പിക്കാനും ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരേ ഭാഷയായിരിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ആരിലും ഒരു പരിവർത്തനവും ഉണ്ടാക്കാനാവില്ല. സ്നേഹമല്ല, സ്നേഹത്തിന്റെ ഭാവമാണ് ഏറ്റവും പ്രധാനം. സ്നേഹത്തിന്റെ പൂർണ്ണത സ്നേഹിക്കപ്പെടുന്നവരുടെ സംതൃപ്തിയാണ്. അന്യർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ അവരെ സ്നേഹിക്കുന്ന ആരും സ്നേഹത്തിന്റെ ഉടമകളല്ല, സ്വാർത്ഥതയുടെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തെ പരസ്പരം ബോധ്യപ്പെടുന്ന വിധം പങ്കുവെക്കാം. അത് വാക്കുകളിലൂടെ അല്ലെങ്കിലും ഇടപെടലുകളിലൂടെയും വികാരങ്ങളിലൂടെയും അതിന്റെ ഭാവങ്ങളെ നമുക്ക് പരസ്പരം ബോധ്യപ്പെടുത്താം. സന്തോഷവും സ്നേഹവുമുള്ള ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാം. അതിനുള്ളിൽ എന്നേക്കുമായി യാത്ര പറയുന്നതിന് മുമ്പ് ആ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും മധുര നിമിഷങ്ങൾ പങ്കുവെച്ച് നമുക്ക് പിരിയാം. അവിടെ ഒരു ശുഭകരമായ നിമിഷത്തിന്റെ മനോഹാരിത മനസ്സിലുണ്ടാവും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഫ്രഷായി
1: ഫ്രഷോ
0: ആ ആടി മാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.